0: This is a song, which is gonna be a massive hit of the year. Thank you.
1: മാടിസത്ത മനുഷ്യത്തിനോളവ ചിമേലക്കട്ടി അറ നാക്കമുക്ക നാക്കമുക്ക നാക്കമുക്ക മാടിസത്ത മനുഷ്യത്തിനോളവ ചിമേലക്കട്ടി.